ഗുഡ് മോർണിംഗ് അപ്പോൾ മനെ ട്യൂൺ കഴിച്ചുവാണ് 100.4 ആകാശവാണി എഫ് എം റെയിൻബോ കാട്ടക് ദിൽസ് ദിൽ തക് വൺ ദിൽസ് ദിൽ തക് ക്രിഷ് സുബ സകാല കുനി കി ദബ മിത്ര ഹാജിർ ഹൈ ജൈ ചാപണ മാനങ്ക പാഖരെ യെസ ബർസ ഭിജ സകാല ര ധീർ സരാ അഭിനന്ദന ആപണ കോ ജൂലൈ ആസ ജൈ ചാ ജൂലൈ രേ തോ ബർസ